0: Maramanthuruthu is this picturesque little village that hugs the banks of the Muvattupura River in Kerala. After years of water pollution, the very same canals that sustained the homes here became clogged with garbage. So of course, things had to change. And boy, did they change.
1: ഈ മറവൻതുരുത്ത് ഗ്രാമത്തിൽ ഒരുപാട് ചെറു തോടുകളുണ്ട് കൊച്ചു കൊച്ചു തോടുകൾ ആ 18 തോടുകൾ ഇവിടത്തെ ടൂറിസം വികസനം ആഗ്രഹിക്കുന്ന ആളുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇത് വളരെ നന്നാക്കി ഇവിടെ കൊച്ചുവള്ളങ്ങളും അതുപോലെ തന്നെ ആധുനികമായ രീതിയിലുള്ള വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു
0: Maramanthuruthu is all about the water. This place wouldn't even exist without the river and its canals. So, if I'm ever going to find out how this little hamlet has evolved, there's only one place to start. With the fishermen who have plied their trade in these waters for hundreds of years.
2: Do I really have to wear a life jacket?
3: Yes.
2: It doesn't even look good and it covers my nice shirt.
3: Can't swim.
2: No, I can swim. Hi.
4: So, Mr. Sanjeevan, how long have you been doing this?
5: For 40 years, I have been going to the village. So,
4: your father is the one that brought you out and taught you how to do fishing.
2: So, I've heard so much about the cleanup that's happening in this entire town. How much has the cleanup affected your profession?
5: ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ നേരത്തെയൊക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു ഇപ്പം അതിലും ബെറ്ററായിട്ട് ക്ലീനിങ് പിന്നെ ഈ റിസോർട്ട് വഞ്ചികളൊക്കെ നമുക്ക് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അപ്പോൾ നമ്മൾ മീൻ പിടിച്ച് ഇപ്പോൾ വലയായിട്ട് പോകുമ്പോൾ മീൻ റിസോർട്ട് വഞ്ചിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും അവിടുന്ന് ഇപ്പം നമുക്ക് പൈസയൊക്കെ തരും എന്നിട്ട് അവർ രണ്ട് പേര് മൂന്ന് പേരൊക്കെ നമ്മുടെ വള്ളത്തെ കയറിയിരുന്നു ഇങ്ങനെ കറങ്ങാൻ പറയും
0: In early 2022, a local-led organization called the Responsible Tourism Mission came up with a plan to clear up the rubbish-clogged canals. A plan by the people, for the people. One of the key goals was to get fish back into the canals. Fish that I'm about to catch. I hope.
2: Okay. Just throw.

0: Okay, looks like he's not really gonna teach me how to do it. All right. Wow. Yeah. I don't know if I've caught any fish, but it is actually a lot. What is this? Oh, well, it's a whole pile of dirt. Okay, now I'm gonna leave it to the master. He's got some very interesting techniques. Whoa. Ah, the thing about this is you don't really know what you catch because the weights are so heavy. There's one. I saw one. There's two. I can go for breakfast. Can you see it?
1: Yep.
2: There are two things that stand out in Marwanturutu. Canals and these guys. People here use every part of the coconut tree. The leaves and husks are used to make mats and ropes. The fruit, of course, features heavily in curries, chutneys, and stews. The sweet sap can be used to make palm sugar. But when left to ferment, it transforms into something special. An alcoholic brew called toddy. I'm about to meet someone who actually runs a toddy shop.
0: ഈ തെങ്ങിൽ നിന്ന് തെങ്ങിൻ്റെ ചൊട്ട ചെത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അതടിച്ച് റെഡിയാക്കി രാവിലെയും വൈകുന്നേരവും കല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഔഷധം തന്നെയാണ്. ഇന്നും പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ രണ്ട് ഗ്ലാസ് കള്ളൊക്കെ കുടിക്കുന്ന നല്ല കള്ള് കുടിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
3: ഹലോ, ആ കമോൺ,
0: വരൂ വരൂ വരൂ, ഞങ്ങളുടെ കോരിക്കലേക്ക് വാ. Oh my god, he cooked the feast.
3: Look at this.
0: How you doing?
3: Come on.
0: Thank you.
3: Iri.
0: Wow. This is for the two of us.
3: Yes.
0: Yeah. So this is the standard array of things that people will eat when they drink toddy.
3: Yeah, in the toddy shops, yeah.
0: And this is the main item for today.
3: Yeah, this is toddy.
0: Okay.
3: Topping from the coconut trees.
0: How long have you been doing this business?
3: 23 years, yeah. രണ്ടായിരത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ ആറ് ഷാപ്പ് മൊത്തം കോട്ടഞ്ഞിൽ എട്ട് ഷാപ്പ്.
0: ടോട്ടൽ ഓഫ് എയ്റ്റ്
3: ഷോപ്സ് ആൻഡ് അറൗണ്ട് 48 ടാപ്പേഴ്സ്.
0: യൂഷ്വലി ആൽക്കഹോൾ ഈസ് പെർസീവ്ഡ് ആസ് ബാഡ് ആൻഡ് അൺഹെൽത്തി ആൻഡ് ഓൾ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് കൺസിഡർഡ് എ ഹെൽത്തി ഡ്രിങ്ക്. ബട്ട് ഇറ്റ്സ് ഓൾസോ ദ ആൽക്കഹോൾ കണ്ടന്റ് ഈസ് നോട്ട് വെരി ഹൈ. നോ,
3: 8%. It's higher than beer.
0: There, yeah, beer. This. Okay, his food has been sitting in front of me for a really long time, along with the toddy. I think it's time for us to try. I heard there was a massive cleanup in the rivers and the canals, right? And you've been here for a while. So how has that affected your business?
3: ഇവിടുത്തെ ബാക്ക് വാട്ടർ ഈ പറഞ്ഞ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി ആളുകൾ ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബോട്ടിങ്, ആ ബോട്ടിങ്ങിന് വരുന്ന ആളുകൾ ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കള്ളും ഇവിടുത്തെ കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങൾക്കത് നല്ല.
0: ഓക്കെ,
3: ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചോ എങ്ങനെയാണെന്ന്
0: ഞങ്ങളുടെ.
3: ഒറിജിനൽ ടോഡി.
0: I don't know how to explain it, but it's really tasty. What's the process like?
3: തെങ്ങിൻ്റെ ഫ്ലവർ ഉണ്ട്, അത് കൊല എന്ന് പറയും, തെങ്ങും കൊല പറയും. അത് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യണം.
0: ഓ, യു വാണ്ട് മീ ടു ഡു ദിസ് ടയറിംഗ് ജോബ്?
4: യെസ്, ഓഫ് കോഴ്സ്.
0: ആൻഡ് യു തോട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ ടു ലെറ്റ് മീ ഡ്രിങ്ക് ബിഫോർ ഐ ഡു ഇറ്റ്?
4: ഗ്രേറ്റ് ഐഡിയ.
5: Okay, so nobody told me that the toddy tappers actually have to scale the tall coconut trees in order to harvest the sap. But just so you know, these tappers do not get high on their own supply. At least, not right before they get to work.
0: What is so special about the toddy that grows over here?
6: ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ശരിക്കും പ്രകൃതി ദത്തമായ ഒരു സ്ഥലമാണ്. ഇത് പ്രകൃതിയുടെ ഏറ്റവും ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലം. നിങ്ങൾ കണ്ടില്ലേ വെള്ളവും വയലും ഈ മരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ കള്ളിനി നല്ല എന്താ പറഞ്ഞ ഒരു പ്രകൃതിദത്തമായ തന്നെ രുചിയായിരിക്കും.
0: ഓക്കെ, സോ How many liters can you get from one tree, roughly?
6: ഇതിലിന്ന് നമുക്ക് രണ്ട് നേരം കയറണം. ഒരു ദിവസം രണ്ട് നേരം, രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങണം.
0: Right.
6: ഒരു നേരം രാവിലെ ഇതിലിന്നൊരു രണ്ടര ലിറ്റർ കിട്ടും. വൈകുന്നേരം ഒരു ഒന്നര ലിറ്റർ കിട്ടും. അങ്ങനെ രണ്ട് നേരം കൂടി നാല് ലിറ്റർ അടുത്ത് കിട്ടും.
0: Can you show me how to climb? Now it's up to the expert to go up there and get me the freshest toddy.
6: നല്ല സാധനം, ഫ്രഷ് സാധനം.
0: He's stripping off the pot, making it ready for more tapping. Fresh toddy. So it doesn't actually come from the coconut, it comes from the bud or the flower before it turns into the fruit. Seri, try pannalama.
6: Okay.
0: Wow, it's so refreshing. My goodness. You ready? Then taste that again. Okay.
6: Hey, I made it! Woohoo!
0: More? Yenga? No, I don't think I can do it more than this.
5: Ladies and gentlemen, I tried my best, but as you can see, I think I've reached my limit.
6: Super.
1: Singapore, you've heard of it, but do you know it? Next on Singapore Hour.
4: It's a buzzing neighborhood that never sleeps. Find out why.
7: You smell it before you see it. It's the durian.
4: Experience the great analog revival with a collector who has over 6,000 records.
8: All these records cannot be found on Spotify.
4: All this and more on Singapore Hour, Friday on CNA.
9: Their Coming Home is a deeply human story of men who set out to search for opportunity far away from home, only then to be held hostage.
10: It took us more than a year just to gain access into all those restricted nuclear power plant sites. And we filmed across 10 different countries within 4 months. We wanted to tell such an important global topic like nuclear energy in a more accessible and relatable manner. We wanted to show everyone how this technology could eventually impact everyday lives, especially amidst the urgent need for a cleaner and more sustainable future. That's essentially what inspires us to tell stories that matter.
9: This story is a great example of what we do at CNA Correspondent, shining a light on underreported stories beyond the headlines and breaking news by putting a deeply human perspective on it. What makes this award so meaningful is that it recognizes our commitment to impactful on-the-ground storytelling when everyone else has already moved on to the next story. This award recognizes the power of storytelling that is global in scope and human at heart.
11: These are stories that are recognized on a global stage. Thank you for being part of this proud moment.
12: Journey into extraordinary stories that challenge limits and inspire possibilities this August.
13: The periodic table is our toolbox for unlocking energy for the future.
12: Discover the breakthroughs driving a greener future as scientists and industry partners work to decarbonize global shipping through cleaner fuels, more efficient green hydrogen production, and smarter port operations.
14: Meet me there. Love your Sayang. She's trying to spice up our marriage.
12: Meet Me There returns to places that have shaped lives and relationships. Take a heartfelt journey across Singapore and uncover cherished memories, enduring bonds, and the stories that connect us.
15: Oh my God! Oh, she's really there!
12: Meet Kan Lekan, Singapore's first deaf natural science illustrator and conservation photographer, whose extraordinary journey proves that passion and determination know no boundaries. This August on CNA.

0: Hi, how are you?
1: Fine. What is quiet?
0: Naliyam, podichu, edutthu, adindathnu, adu aayathathnu ulla chagiri ulpadikkunna. Chagiri edukkunnu, naliyathnu. Aa chagiri aanu upayogichaanu kayar nammal undakkunnu.
2: Half a million people are employed in this industry in this state alone. And fun fact, more than 80% are women.
3: This entire place is surrounded by water and the canals and the rivers. Now, how has that impacted or influenced what you do here?
0: ഇപ്പോഴാണെങ്കിൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ തോടുകളിൽ ഇവിടെ തോടുകളൊക്കെ ഉണ്ട്. പുഴകളിൽ വരുന്ന തോടുകളുണ്ട്. ആ തോടുകളിലും തൊണ്ട് തീരുന്നു. തിരിച്ചെടുത്തിട്ട് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ സ്ത്രീകൾ, നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഗ്രാമപ്രദേശങ്ങളെല്ലാം ചകിരി പിരിക്കുന്ന വീടുകളുണ്ടായിരുന്നത്, അവരുടെ ജീവിതം എന്ന് പറയുന്നത് ചകിരി പിരിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് കയറ് കൊണ്ടു ഇങ്ങനെ ഉള്ള സൊസൈറ്റി നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കിട്ടുന്ന പൈസയായിരുന്നു.
3: So this is what they're extracting from the coconut, which is basically fibers from the husk. This is what they take apart and they try to form, they try to twist them up and form something like this. Like a, what do you call this, a twill? Rope.
2: In a state that accounts for 81% of India's coir products, Venugopal's enterprise gives aging artisans a chance to continue an age-old craft while earning a living from it.
3: Let me try. Oh, wait. Do I need to have the pouch? Dhoti? Oh, okay.
4: Okay.
3: Then put it in.
4: Wow.
3: Okay, I got to do it really fast. Okay. One more time.
4: Wow.
3: Okay.
4: സന്തോഷം ഇങ്ങനെ പഠിച്ചോ പഠിച്ചത് ഇങ്ങനെ നേരിട്ട് പഠിച്ചേ ആ അത് ഓക്കെ അത് പോവും തന്നെ
3: പോവും I'm going to leave them to do the rest of this. They're clearly very skilled aunties.
4: Can I
3: stop doing this, V?
5: Of course.
3: Thank you, I'll just go back to doing what I do best, hosting. No!
2: When the rivers and canals were cleaned up, the villagers made a pact of sorts. A simple life for a better future. Local residents like Madam Omana took the first step towards sustainability with the one thing they were already experts in, cooking. Today, they use fresh fish found in their canals, coconut oil for cooking, and dried coconut husks as fuel in their traditional wood-fired stoves.
3: Okay, Madam Omana, what are you cooking?
4: Cooking min parikkunna.
3: Fish fry.
2: Madam Omana has generously whipped up some local delicacies to prove that being sustainable doesn't take away any of the flavor.
0: Ken.
3: Who am I to think she can't?
0: Thank you.
3: She's like, I'm done with this guy. And which is your most favorite of them all?
0: Tanamashanam.
4: Edimit.
3: All right, mate.

0: Saturday on Japan Hour. Cycle around Hokkaido and encounter the people connected to the land. Especially the Ainu descendants. Then we're getting off our bike and onto the train for more encounters. Japan Hour, Saturday on CNA.
1: Japan Hour is brought to you by Sumitomo Corporation, MUFG, committed to empowering a brighter future. Zip Air, all flights, all seats, free high-speed Wi-Fi available. And IHI.
2: Every year, the people of Marwanturotu celebrate a water festival called Atuvila Mahotsavam. An important ritual is the Garden Tukam, where performers dress up in these vibrant costumes and dance to traditional music. Practice sessions are underway for this year's festival, which is happening in a month's time. Guess who got an invitation to see one up close?
3: So, Master, what is the story behind this amazing dance?
4: അകറ്റാനും പിന്നെ നമുക്കൊരു എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടായിട്ടാണ് ഇത് ഗിരണം പറവ് നടന്നത്.
3: ഓക്കെ, സോ വാട്ട് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് സ്റ്റോറി, ദിസ് ഡാൻസ് ആൻഡ് ദിസ് സിറ്റി?
4: കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതലും ഗിരണം പറവ ഉള്ള കലാകാരന്മാരുള്ളതും കോട്ടയം ജില്ലയാണ്. മറവൻതുരത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ഈ ആറ്റുവേല കിടന്ന് പറയും. പിന്നെ രണ്ട് ദിവസം അടുപ്പിച്ച് ഗിരണം പറവുള്ള.
3: ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ്?
4: അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ 10 വയസ്സിൽ പഠിപ്പിച്ച് പരിപാടിക്ക് കൊണ്ടുപോയതാണ്. 10 വയസ്സ് മുതൽ ഞാൻ പരിപാടിക്ക് പോണതാണ്. ഇപ്പം 48 വർഷമായി, എനിക്ക് 58 വയസ്സുമായി.
3: വാഹ്,
4: 132 പിള്ളേർ ഇവിടെ ദക്ഷിണ വെച്ചിട്ടുണ്ട്.
3: യു ഹാവ് ഡൺ സോ മെനി ഷോസ്, യു ഹാവ് തോട്ട് സോ മെനി സ്റ്റുഡൻസ്. കൻ യു ടീച്ച് മീ സംതിങ്?
4: ഓക്കെ.
3: ആ ഇങ്ങനെ

0: Yeah. Oh, good, good.
1: And I still have to dance.
0: Because it doesn't feel like the dance. It is the dance. Oh. I can see why the kids are so ripped.
2: ഈ മറവൻതുരത്തിലെ 18 കനാലുകൾ തോടുകൾ അത് ക്ലീൻ ചെയ്തതോടുകൂടി നാടൻ വള്ളങ്ങളല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയതെന്ന് പറയുന്നത് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു വള്ളം ആ വള്ളത്തിലാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്ന് ജാക്കറ്റ് വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടായി.
3: ഹലോ,
4: Hi, how are you?
3: Hi, how are you? How are you? Nice to see you.
4: Nice.
3: Thank you for having me.
2: Tell me, why do you choose to do kayaking here?
4: എനിക്ക് വെള്ളത്തിന് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടും ഇത് മറവൻതുരം എന്ന് പറയുന്ന ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഏരിയ അത് ആ ഇഷ്ടം ബാക്കിയുള്ളവരിലേക്ക് പറന്ന് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടുമാണ് ഞാൻ ഇത്
3: തുടങ്ങിയത്.
4: ഞാൻ ഇവിടെയായിരുന്നു ജനിച്ചു വളർന്നതും എല്ലാം ഇവിടെയായിരുന്നു. ഈ മർച്ചന്നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് കയാക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ഒരു ടെൻഡൻസി വന്നതും ഞാനത് തുടങ്ങിയത്.
3: സോ വാട്ട് ഡു ദ ലോക്കൽ ഫിഷർമാൻ തിങ്ക് അബൌട്ട് യുവർ ബിസിനസ്?
4: രാവിലെ തന്നെ അവർ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോഴും വല വലിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കയാക്കുമായിട്ട് ചെല്ലുന്നത്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. കാരണം പല നിറത്തിലും അവരും കണ്ട് ഹാപ്പി, എല്ലാവർക്കും ഹായ് കൊടുത്തുന്ന അവസ്ഥയൊക്കെ കൊടുത്തിട്ട് അവർ കാണുന്നുണ്ട് ഈ വല വലിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും അവർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താണ് അവരിവിടെ നിന്ന് തിരിച്ചു പോകുന്നത്.
3: So you're doing a huge community service almost.
4: Yes. Right.
3: Okay, enough chat. Let's go kayaking.
4: തീർച്ചയായിട്ടും നമുക്ക് പോയേക്കാം.
3: I can't go kayaking like this, right?
4: illa change cheyanam.
3: Okay, straight down.